യജ്ഞോപവീതാംബരമം പവിത്രം പ്രജാപതയ സഹജം പുരോസ്താ ആയുഷ്യമഗണം പ്രതിമുഞ്ചസോഭ്രം യജ്ഞോപവീതാംബരമാസ്തു തേജഃ ഭഗവതീ സാരകാദേവ്യൈ നമാമ്യഹം ശിവായ നമഃ ശിവപ്രിയായൈ നമാമ്യഹം വസ്ത്രധാരണം തൃമോളി ചാകുമി സാധന സ്മൃതി കൃഷ്ണ.

യജ്ഞോപവീതാംബരമം പവിത്രം പ്രജാപതയ സജം പുരോസ്താൻ ആയുഷ്യമഗണം പ്രതിമുഞ്ചസോഭ്രം യജ്ഞോപവീതാംബരമാസ്തു തേജഃ ഭഗവതീ സാരകാദേവ്യൈ നമാമ്യഹം ശിവായ നമഃ ശിവപ്രിയായൈ നമാമ്യഹം വസ്ത്രധാരണ തൃമോളി ജാഗ്രത സത്യനേശ്വര കൃഷ്ണ.